0: മെൽബൺഹി വിസന ശ്രീലാങ്കയെ പ്രജാവതിസ രസബര സാര സംഗ്രഹായ സമഗ മുസുവന ഗ്വാൻ വിതുലി പ്രവേശ്യ ഫ്രീ ട്രിപ്പിൾ ഇസെഡ് ഒബവ മെസ്സേ ആമന്ത്രണേ കറായി സകലവിധ കലാ നിമയവും സഹ റട്ടവട്ട പശുകൊട്ട് ലോവട്ട തതുവിത്തിത് സമഗിൻ സാമയിരുതാവകമ ഉദേസന അട്ടേ കണിസമട്ട് ഇരിദാ സംഗ്രഹയൻ ഒബവ മുണകസെന്നിട്ട് അപ്പട്ട അവസരം
1: දවසේ ආරම්භක ගීතය ලෙස තෝරාගත් මෙම ගීතය රූපා ඉන්දුපතිගේ ගායනයක්. පද රචනයේ සරත් මුණසිංහ. සංගීතයේ සරත් බාලසූරිය.